0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഒരു മണിയൂർ ഒ കെ ഗോപിയും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ നാഗസ്വരം വായിക്കുന്നത് ശ്രീ ഒ കെ സുബ്രഹ്മണ്യം, വിശേഷാൽ തവിൽ ശ്രീ വി ജി വേണുഗോപാൽ. ആദ്യം സിദ്ധിവിനായകം സേവേഹം എന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹന കല്യാണി, ആദിതാളം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Nagasram recital by Urumanayur OK Gopi and party. Nagasram support by Sri OK Subramanian and special tabal by Sri VG Venugopal. They begin their Nagasram recital with a composition of Harikeshanallur Dr. L Muthaya Bhagavathar, Siddhi Vinayagam Seveham. In the rag, മോഹന കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: ഹരികേശനെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സിദ്ധിവിനായകം സേവേഹം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹന കല്യാണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് ഹരികേശനെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, സിദ്ധിവിനായകം സേവേഹം. ഇന്ത് രാഗ് മോഹന കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി കേദാരഗൗള രാഗത്തിൽ വേണുഗാന ലോലുനി എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, വേണുഗാന ലോലുനി. ഇന്ത് രാഗ് കേദാരഗൗള, സെറ്റ് ടു രൂപക താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച വേണുഗാന ലോലുനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കേദാരഗൗള, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, വേണുഗാന ലോലുനി. ഇൻ ദ രാഗ് കേദാരഗൗള, സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ.കെ. ഗോപിയും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിക്കുന്നത് ശ്രീ ഒ.കെ. സുബ്രഹ്മണ്യം. വിശേഷാൽ തവിൽ ശ്രീ വി.ജി. വേണുഗോപാൽ. ഇനി സുഭോഷിണി രാഗത്തിൽ രമിം സുവാരവരുര എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം തിശ്രനട, ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagasuram Recital by Orumanayur O.K. Gopi and Party. Nagasuram support by Shri O.K. Subramanian and special tavil by Shri V.G. Venugopal. Now listen to a composition of Saint Tyagaraja, Ramim Suvai Revarura, in the rag Subhushani, set to Adital Tishanada.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച രമിൻ സുവാരെവരുര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സുഭോഷിണി, ആദിതാളം തിശ്രനട.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രമിൻ സുവാരെവരുര ഇൻ ദ രാഗ് സുഭോഷിണി സെറ്റ് ടു ആദിതാൾ തിശ്രനട.
0: അവസാനമായി ഹനുമത്തോടി രാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: ഒരു മനയൂർ ഓകെ ഗോപി ആൻഡ് പാർട്ടി കൺക്ലൂഡ് യുവർ നാഗശ്രം റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീകൃഷ്ണം ഭജ മാനസ ഇൻ ദ രാഗ് ഹനുമതോടി സെറ്റ് ടു ആദിതാൾ.

0: കൃഷ്ണം ഭജമാനസ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ. ശ്രീ കൃഷ്ണം ഭജമാനസ ഇൻ ദ രാഗ് ഹനുമതോടി സെറ്റ്സ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് ശ്രീ ഒ കെ സുബ്രഹ്മണ്യം. വിശേഷാൽ തവിൽ ശ്രീ വി ജി വേണുഗോപാൽ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി ആൻഡ് പാർട്ടി. നാഗസ്വരം സപ്പോർട്ട് ബൈ ശ്രീ ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് സ്പെഷ്യൽ തബിൾ ബൈ ശ്രീ വി ജി വേണുഗോപാൽ. This program was brought to you by Akashwani Thiruvananthapuram. For Ragam, 24/7 DTH, anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം ചങ്ങനാശ്ശേരി ശ്രീ കെ ആർ ജയൻ, ഖടം തിരുവനന്തപുരം ശ്രീ ആർ രാജേഷ്. ആദ്യം വരവല്ലഭ രമണ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Veena recital by Shrimati Sharanya B. Mangal. She is accompanied on the mridangam by Changanashwari Shri K. R. Jayan and on the ghatam by Trivandrum Shri R. Rajesh. She begins her Veena recital with a composition of G. N. Balasubramaniam, Varavallabha Ramana, in the rag Hamsadhwani set to Aditaal.

0: ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭ രമണ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, വരവല്ലഭ രമണ ഇൻ ദ രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഖരകരപ്രിയ രാഗത്തിൽ ശെന്തിൽ ആണ്ടവൻ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: കണ്ടിന്യൂ ഹർ ഇന്നർ റെസൈറ്റൽ. ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശെന്തിൽ ആണ്ടവൻ. എന്റെ രാഗ് ഖരഹര പ്രിയ, സെറ്റ് ടു രൂപകതാൾ.

0: പാപനാശം ശിവൻ രചിച്ച ചെന്തിൽ ആണ്ടവൻ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഖരപ്രിയ, രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ചെന്തിൽ ആണ്ടവൻ ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു രൂപകതാൾ.
0: ഇനി മനോരഞ്ജനീ രാഗത്തിൽ അടുക.

0: ആരാധനി എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Now listen to a composition of Saint Thyagaraja, Adugaradani, in the rag Manoranjani, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച അടുകാറാദനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മനോരഞ്ജനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, അടുകാറാദനി. ഇൻ ദ രാഗ് മനോരഞ്ജനി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24-7 DTH. ഭാരതീയ

0: സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മൃദംഗം ചങ്ങനാശ്ശേരി ശ്രീ കെ ആർ ജയൻ. ഖടം തിരുവനന്തപുരം ശ്രീ ആർ രാജേഷ്. ഇനി പൂർവി കല്യാണി രാഗത്തിൽ നിന്നുവീന എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം ശ്യാമശാസ്ത്രി കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena recital by Shrimati Sharanya B. Mangal. She is accompanied on the mridangam by Changanasheri Shri K. R. Jayan and on the ghatam by Trivandrum Shri R. Rajesh. Next is a composition of Shyama Shastri, Ninnu Veena. In the rag, Purvi Kalyani set to Mishra Chaputal.

0: ശ്യാമശാസ്ത്രി രചിച്ച നിന്നുവിന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പൂർവി കല്യാണി, മിശ്രജാപതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, നിന്നുവിന. ഇൻ ദ രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു മിശ്രജാപതാൾ.
0: അടുത്തതായി ജപത് ജപത് എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ജപത് ജപത്. ഇൻ ദ രാഗ് സിന്ധു ഭൈരവി, സെറ്റ് ടു ആദിതാൾ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ജപത് ജപത് എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സിന്ധു ഭൈരവി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ജപത് ജപത്. ഇൻ ദ രാഗ് സിന്ധു ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ദേശ്

0: രാഗത്തിൽ തില്ലാന കേൾക്കാം. ആദ്യ താളം ലാൽഗുഡി ജി ജയരാമൻ രചിച്ചത്.
1: ശ്രീമതി ശരണ്യ ബി മംഗൾ കൺക്ലൂഡ്സ് ഹർ വിനർ റെസൈറ്റൽ വിത്ത് എ തില്ലാന ഇൻ ദ രാഗ് ദേശ് സച്ച് ടു ആദിതാൾ ആൻഡ് കമ്പോസ്ഡ് ബൈ ലാൽഗുഡി ജി ജയരാമൻ.

0: ലാൽഗുടി ജി ജയരാമൻ രചിച്ച തില്ലാനയാണ് കേട്ടത്. രാഗം ദേശ്, ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ തില്ലാന കമ്പോസ്ഡ് ബൈ ലാൽഗുടി ജി ജയരാമൻ ഇൻ ദി രാഗ് ദേശ് സെറ്റ് ടു ആദ്യ താള.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ശരണ്യ ബി മംഗൾ അവതരിപ്പിച്ച വീണ കച്ചേരി. മൃദംഗം ചങ്ങനാശ്ശേരി ശ്രീ കെ ആർ ജയൻ. ഖടം തിരുവനന്തപുരം ശ്രീ ആർ രാജേഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു വിനർ റെസൈറ്റൽ ബൈ ശ്രീമതി ശരണ്യ വി മംഗൾ. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ചങ്ങനാശ്ശേരി ശ്രീ കെ ആർ ജയൻ ഓൺ ദ മൃദംഗം ആൻഡ് ട്രിവാൻഡ്രം ശ്രീ ആർ രാജേഷ് ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ TH സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by TH സുബ്രഹ്മണ്യം. He is accompanied by Kuzhalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandachadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandachadi Adathala, Viriboni.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡചാപ്പത്താളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്ദം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.